അള്ളാഹുഗെ ആയത്തക്കും തിമങ്കലേഗാനു തിയബാ മീഹു നങ് ഹന്താങ്കു ദിവും തിയബാ മീഹുങ്ങെ മച്ച ബൊടുക്കമക വെജ്ജനമ ഫഹെ തിമങ്കലേഗാനു അള്ളാഹ വക്കീലു കുറവാഫീമെ ദെൻ തിയബാ മീഹുങ്ങെ ബാവരി നായകു തിയബാ മീഹുങ്ങെ ഖന്തഖാമെതു എബ്ബസ്വാഷ് ദെൻ തിയബാ മീഹുങ്ങെ ഖന്ത നിമ്മിഗൊയ് തിയബാ മീഹു നങ് ഒളേ ഗൊതിഗ വംഹന വെഫാ ഒവെഗെനെന് നുവാനേ ദെന്ത്യബാ മീഹുന് നിമ്മിഗൊയ് തിമങ്കലേഗെ ഫാനുഗെ മച്ചം ഹിംഗാഷ് അദി ത്യബാ മീഹുന് തിമങ്കലേഗെ ഫാനം മുഹുലത് നുദേശേ.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة والدرجة الرفيعة، وابعثه مقاما محمودا الذي وعدته، وارزقنا شفاعته برحمتك يا أرحم الراحمين. وصلى الله على محمد وآله وصحبه وسلم، والحمد لله رب العالمين.
1: തേടസവേ മിരേഗെ ഇഷാണ മാതുവകുതുക ബംഗിയാ ബംഗിതുവാ മാതയാ മാതകാരിക വാരരഷ മിരേഗെ ഇഷാണ മാതുവകുതുവി ഹെഗ്ഗടി തിഹ മിനിറ്റ്ക മി ഹർഗടിങ് ഹെഗ്ഗടി സാദ മിനിറ്റ് നവാർ സെക്കൊന്ത് മി ദിവഹരാജ്യ ഗാഡു ദെങ്ങണിക്കാവിസ് ദണ്ണോമുന്തിയ ഖബർ കുറിയതാണ് ദിവഹരാജ്യ മീഗെ കുറിൻ ദുവഹക്കുവെസ് മുദാ എതിരി നുകുറാ മിൻവറ മിഹാറു മുദാ എതിരിക്കോ ഇക്തിസാദ് കുറിയറു മുന്ദാക്കമ ഇക്തിസാദി തരക്കിയാ ദതുർ ഫത്രാ വ്യഫാരിയാ ബെഹേ വസീർ മുഹമ്മദ് സയീദ് വിദാൾവിജ് വസീർ മിഹിം വിദാൾവി മോഡീവ്സ് മാരിടൈം കോൺഫറൻസ് പെഷമുഗെ റസ്മിയാതുക വാഹക ദക്കവമും തഫ്സീൽ ഷിഫ്ന അഹമ്മദ്
2: ರಾಜ್ಯಕ್ಕೆ ವಿಯಫಾರಿಯ ಇಕ್ತಿಸದ್ಗೆ ದಾಯರಾ ದಿಮಾಯಿಫಾವಿನ್ ಎಮ್ಮೆ ಬೋಡು ಎಗ್ಗೊಂಚುಮಕ್ಕಿ ಮಾಲೆ ವಿಯಫಾರಿ ಬಂದರ ಅಣ್ಣಂಚೆಹೆ ಏಕಶೀಕೆಂವ ಬದಲ್ತಕ ಕೂರಿಯರುಂತ ಆಸ್ಫಾನೆತು.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, സീന ഫാത്മത്ത് വഹീദ, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗെ സ്വാകുഷേളി മരിയമ്മാദ് ഫാദ്നാൻ, ഉഫദ്ദായ ക്ലവാലി ഫാത്മത്ത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിൻ ആ പയക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൽഗുനേഷത് നസീം വക്കിവിലാന. വസ്സലാമു അലൈക്കും.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ് ഇൽമി നൂറും ഹിത്തം ആരോ കുറുവ ദെദുണിയെ വാജവരികമ മഗു ദക്കാതെ
1: തുളഹയോ ഫുതും തെരി ഉഫാവിരുദിരുളുമക രാസ്ത ഫഹികൊത്തെ
0: ഉമ്മീദു ആകൊദ്ദി എകണിവരികം ഫിലുവാതെ
1: ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവൈ കിലോ ഹാർട്സ് മീഡിയം വേവ്
1: അടിഹ നുവൈ മെഗാ ഹാർട്സ് എഫ് എം ബാൻഡ്